അതിനും അദ്ദേഹം മെഗഹേർട്സ് ദിവസ മുമ്മികടിക കുര്യമികെന്തനി ടീ ടൈം റിക്വസ്റ്റ് മീഷോ ഷോ ബാബരുവാൻ ബേണും വഫറാത്തക്കും മെസ്സേജ് കുറമുങ്കെന്താണ് പി എസ് എം എ ആ മെതുവരക്കും ഡി എഫ് എം 91 മീ പേജ് മെസ്സേജ് കുറമുങ്കെന്താണ് ഷോ ഫസ്റ്റ് കടി തിരിഹാഹമേ കുറിയതാണ് ലിബിഫാ മെസ്സേജ് മീ ഖിയാൽദേണി അമ്മടേക്ക് ഫറാത്തും ലിബിഫാ മെസ്സേജ് മീ ഹായ് സമാ കീനെ ഹാലു സമാകെ ഹാൽ ഹമ വര റംഗൾ അമ്മടേക്ക് ഹാലു റംഗൾ വാണിക്കമം ഉമ്മീദ് കുറെങ്കെ ഹാദ വിസാര ദുവസ് കൊളക്കെ ആ വര വിസാരതോ വെഹേബത്തവാരെ ആ മിഹാറു സൊത്തി വെഹില വെഹില ഓ ജഹാല ദീപല നിഖം ഹാലത്തുടെ ലവയെ ഫിനി ഫിനി വാരയ ജഹാല സമ ഓക്കെ ജഹാദേണ ദെൻ മികടി ഗഡു ഹാ ഹുരിഹാ കുതിന്ന മിലവ ഹാസ കൊല്ലാണ് ഓക്കെ മസ്സലേന അമ്മടെ ഇങ്ങെ അമ്മടേക്ക് റിക്വസ്റ്റ് ജഹാദേണ ഫിനി ഫിനി വാരയ ഹാലത്തുടെ ഗൊത്തോ അലിഗെ മെസ്സേജ് മിവണി സമാദോ മിവളനി സമാ മിവളനി കൊബാ കിഹിനത്ത കന്തത്ത ഹാലു രംഗളു വാണിക്കം ഉമ്മീദ് കുറ കന്തത്തവസ് രംഗളു ഹാലുവസ് രംഗളു അലിഗെ ഹാലുവസ് രംഗളു വാണിക്കം സമ ഉമ്മീദ് കുറ ഇങ്ങെ വരം ഹി ഗാമ ദുവഹെ ബണ ബണ ദുവഹെ ഓ നുവെഹെതോ എഹം വീമ ജഹാല ദീബല എക്കല കുജ്ജായം ഹുട്ടേ വരേ ലവ എ കുജ്ജായ ബഹുരി അടുവഹം എഹം എ കുജ്ജായം ഹാസ ദെൻ സമയ ഓക്കെ എഹം ഹുട്ടേ വരെ ജഹാദേണ ഇങ്ങെ അതി എഹം സെമി ഫിർദ അമ്മി ജഹാദേണി അമ്മടേക്ക് റിക്വസ്റ്റ് അമ്മി ജഹാദ ദേ ഹാലത അഗുളെ ഫിനി ഫിനി വാരെ അമ്മി ലവ ഇങ്ങെ എഫോ അലിഗെ റിക്വസ്റ്റ് ജഹാദേണ ഹുട്ടേ വരെ അമ്മി ലവസ്

എങ് ഇൻസാനഗ് ഷുഊർതക ഖിയാലുത അനെ ഇൻസാനക വാസിൽ കൊദ്ദേ എമ്മെ അസറുഗദ വസീലതകി ദു മഅലൂമാത എകിയകി ഹുനർതക തജുരിബ എബ്ബൈഗ് ഫറാതുൻ അനെ ബയക ഗെങ്ഗോസ്തേ എമ്മെ മുഹിമു എച്ചകിവെസ് ദു എഹൻകമു ആയിലായ മുജ്തമഅഗ ഹമജഹുമ കുരി എറുമ ബേനുൻ കുരവേ എമ്മെ ബാറുഗദ ഹതിയാരകി ദു ഹമ എഹമ്മെ ആയിലായ മുജ്തമഅഗ ദെകോളെരികമ ഫിതുന ഫസാദ ഉഫെദ്ദുമുഗ ബേനുൻ ഹിഫിദാനെ എമ്മെ നുറക്കാതെരി ഹതിയാരകിവെസ് ഹമ ദു മികംകം മിഹെൻ ഹുറുമായകു മുസ്ലിമു ദുലുഗെ ബേനു ഹേഗൊതുഗ ഹിഫുമഷ എവ്വെസ് നുരംഗളു മക്സദെഗ്ഗ ദുലുഗെ ബേനു നുകുറുമ ഇസ്ലാം ദീനുഗ വണി വരബ്ബൊഡ ബാറു അളുവാഫ ആഖിര ദുവഹും മാൻ അല്ലാഹു ദിന്നവാനെ മുഅ്മിനുൻഗെ സിഫത കീരിത് ഖുർആനുഗ ബയാൻകുറവ്വാഫ വായിറു ഏഗെ തെരെയിൻ എസ് സിഫയകി ബേനുമെന്നെ ബേകാറു വാഹകതകും ദൂ റക്കാ തെരിക്കുറും കമുഗ വണി അംഗവാഫ ഹമൈ ഫദ തെതുബുണു മഷാ മീസ്തകുങ്ങെ മെതുഗ ഹമജഹുമ സുൽഹവരിക്കം ഫെതുറു മഷാ ഇൽമു ഉങ്കണ്ണാദിനു മഷാ ഹെയോക്കം തത്തക്കം അമുർകുറു മഷാ നുബാക്കം തത്തക്കും ദുരുഹലിവുമൻ നസേഹദ്ദി ഇർഷാദു ദിനുമ ദുലുഗെ ബേണും കുറുമവണി അംഗവാഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇർഷാദു ദെവ്വാഫാവാ ഗൊതുക മുസ്ലിമകു എച്ചെബ്ബുണാ നമ ബുണാം വാണി ഹെയോബഹെ ഹെയോബഹെ ബുണവെ നെൻ നമ എച്ചെ നുബുണെ ഹണുഹുറും മാമൊളു ഹിക്മെത്തെരിയകു ഏനാഗെ കുട ദരിഫുളദ്ദിൻ നസേഹത്തെഗ്ഗ ബുണെഫാവാ കമ റിവാ കുറൈഫാവേ തിബാ മീഹക ജദലു കൊഗ്ഗെൻ ബലിബെദാണെ എക്കമകു ഹണുഹുരെഗെൻ ബയ്യെന്നുവാണെ എഹെങ്കമു തിബാ വാഹക ദെക്കുമവ്വുരെ എഹം മീഹുൻ ദക്കാ വാഹക അടുവെഹുമം ഇസ്കന്ദേശെ ഫഹെ ബുണെവുണു എച്ചകട്ടക ഫഹും ഹിതാമകുറാൻജെഹേ ഫദയകും ഹണുഹുരെഗെനെ ദുവഹകുവെസ് ഹിതാമകുറാകശെ.